ഉദിതയാവും മാറുതേ. അല്ലെലൂയ അല്ലെലൂയ അല്ലെലൂയ അല്ലെലൂയ അല്ലെലൂയ അല്ലെലൂയ അല്ലെലൂയ അല്ലെലൂയ. നീതിയെങ്കും നിറഞ്ഞിരിക്കും, നീതിമാൻകൾ കൊടി പറക്കും. പുതുമനൈ പൂകും ഭാഗ്യം, പുതു സൃഷ്ടിയൻ തീളക്കിയം. അളുകയലറൽ അങ്കു ഇല്ലയേ, ആനന്ദ കേടൽ പൊങ്കി പൊങ്കുതേ. അന്നയൻപുടൻ ആറ്റി തേത്തുവ, ആർപ്പരേത്തലെന്താടിടുവോം. മണ്ണിൻ മാന്തരും വിണ്ണിൻ വേന്തരും, പിണ്ണി പിണൈവ തന്നെ മഹിമൈ. വെറ്റിവാകൈ തൂടും വീരണം, പെറ്റു കൊണ്ടിടു ഓം സുതന്ത്രം. ദാഹം തണിക്കും ജീവനദിയാം, രോഗം തവിർക്കും ജീവവൃക്ഷമാം. പാവത്തടാകം അങ്കു ഇല്ലയേ, തൂയ ദേവൻ ഒളിവിസിടുവാർ. ആസറിയർ അണിവകുപ്പോമങ്കുള്ള അറിയണை അമർവോം. പുലോക നിനൈവുകൾ മറന്നു പോകും, മേലോക സൂളലിൽ ഇളൈത്തിരിപ്പോം. മുത്തു മാളിക സുത്ത പൊന്മയം, രത്തിന പളിങ്കോളി വജ്രം

പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധരേ പരലോക രാജാവേ.

ഉരുമാറ്റും പണ്പെടുത്തും ഭയൻപെടുത്തും പണ്പെടുത്തും ഭയൻപെടുത്തും ആളുകൾ ചെയ്യും നാവിയാനവരെ വലിയായി തന്നു.